0: കൂടാതെ വളരെ സ്വാമി അവരുടെ കൂടെ ഇന്ന് ആശീർവദിച്ച് വളരെ കഥകരത്തിലെ അവരെ കുടുംബത്താരെ
1: Recording in progress.